മോർണിംഗ്, സുബോദയസനാക്വേവ. അത് സെപ്തംബർ മാസേ വിസി തൊങ്ങണിത സുന്ദര ബദാദ ദിവസ അപ്പി പടങ്കരണ ഹദാന്നെ മോണ്ടക ചിൽ കരണ ഹാപ്പി പില്ലക നെതിഫെം ദേ ദുനുമാവത. അതാത്ത് ഇതിൻ സുപുറുദ്ദു വിധിയട്ട വെസിബാര കാലഗുണയാക്കെ തമായി ഉദയ വറുവേ വെഡലിക പടങ്കാത്തേ. മങ് ഇതനോൾ ലങ്കാവേ ഗുഡാക് പെത്തിവലട്ട് അത ദിവസേ ഉദയ വറുവത് വെസത്തെക്ക് പടങ്കാന്ന സിദ്ധ വെന്നതി കേല. ഹബൈ ഇതിങ് ഔലുകുന്നേ ഉദയ പാന്തര പൊടി ശീതള വാതാവരണയാക്കേക്ക വെരടിക പടങ്കാന്ന തീനോ കേല കിയന്നേ. പൊണ്ട കമ്മലി നെതുവ് ചില്ലേക്കേ വെരടിക ദിവസ പുറാം അറകണയാന്ന ചാൻസ് കാപ്പിട്ട ഹമ്പവിന ഹേതുവാഗ്നി. ദേദുനുമാവതേ വരടിക പടങ്കാന്ന കൊട്ടമ മതക്കറാന്ന തിയെന്നി സുപുറുദു വിധിഹട്ട അതത് അകുരെ നകുര തരംഗയാത്തേക്കോയാട്ടേക്ക തുവെന്ന പൊലുവാങ്. ബിന്ദു അയ്യക്കായ്യക്കായി ദേക്കായി പണസ് പഹായി തിസ്തുനായി ഹട്ട തുണ അപ്പയി നമ്പകട കോൾ കറാന്ന വാട്സപ്പ് മെസേജേഴ്സ് ഇവന്ന ബിന്ദു അയ് ഹത്സിയെ കൊലായി അണൂ പഹായി അണൂ പഹായി അണൂ പഹാട്ട് വകേമ തമായി ഫേസ്ബുക്ക് ഫാൻ പേജ് ഒക്കെ പെത്തട്ട് യാന്ന മമ അതത് പോസ്റ്റ് എക്കാക് ദാല തീയണോ പോസ്റ്റ് എക്കട കമന്റ് എക്കാക് ദാല മേ പെത്തട്ട് എന്ന പൊലുവ. ഈ ദിവസം അപിത്തക തരംഗകര പുത്തളം ഇതാ കഥാ കറപ്പ് മദാറ സെവ്വന്തി ഹെവകേമ തമായി ദിയ കടുവ ഇതാ കഥാ കറപ്പ് നതാലിയ. മേ ദിനാകെ തരംഗ വാർത്ത ഏക്ക ബലുവാത് മേ വേണ കൊടാത് ഇതിറിയന്മ ഇന്നേ ഗാൾ ഇതാ കഥാ കറപ്പു സീത തപ്പറ തിഹക കാലയത്തുള്ള വചന തിസ് ദക്ക അഭിയോഗയാക് തമായ തീയന്നേ. മദാറ സെവ്വന്തി വചന തിഹാക് തമാ കിയല തീയന്നേ. ഇട പസ്സേ നതാലിയാദിയ കടുവ ഇതാ വചന എക്കൊലഹകിൻ തരംഗ അപിട്ട് അവസാന കറന്ന സിദ്ധ വെല്ലാ തീയനോ. മേഘല്ലു ഈ തോടാ വചന കീലതേനു ആറ് പൂഞ്ചി പൂഞ്ചി വെറുതി സിദ്ധുനാട്ട പസ് എത്തനിങ് അപ്പി തരംഗേ നവത്തനവാണ് ഏകാത്ത എക്ക തമായി മേ വചന ഗാന അപ്പി സിലക്ട് കറകണ തീയന്നെ. കൊഹമഹറി താമത് അഭിയോഗ്യ വിയൂർത്തായി ഗാൽ സീതകെ അഭിയോഗ്യ വചന തിസ് ദേക്കായി അപ്പി ബല്ലമു. അത് ദവസേ ദി ഹോ കാട്ട ഹറി ഏ വിധിഹട്ട് തരംഗയേ ജയഗ്രാഹി മുതൽ സാക്കൂട്ടതാകാന്ന പുള്ളുവാങ്ക ഇതക നഗീന ഹദാന്ന 138 ബസ് എക്കട്ട്. ഹബൈ മേ സിക്കുറാദി നങ് ഓഗുലാണ്ട് 138 ബസ് എക്കി അവില്ല 154 ബസ് എക്കി നഗല BMICH എക്ക വെത്തറി അന്ന സിദ്ധവി. മുഖത അപേ രാട്ടേ പോത്ത് വസന്തയ ഇക്കിയാന്നേ ജാത്യാന്തര പൊത് പ്രദർശനി കൊളംബദി ഫെവത്വെന്നേ BMICH പരിശ്രീ മേ സിക്കുറാദ ഇന്ദാങ് ഒക്ടോബർ മാസി 4 ദക്വാ കൊളംബ ജാത്യാന്തര പൊത് പ്രദർശനി പെവത്വെന്ന പൊത്രദേശനെ വരുവേൻ മെവറാത് നെത്തെഫെം റേഡിയോ അഭി നീല റേഡിയോ വിധിയട്ട മാധ്യദായകത്വേ ലബാദിന കോട്ട് നെത്തെഫെം വിശേഷ ഹണ്ട പരീക്ഷണ മെതിരിയ അഭി നെത്തെഫെം ആൽഫ സ്റ്റുഡിയോ കണ്ടായ മത്തേക്ക് BMICH പരിശ്രയെ മേവന കൊട്ടാത് ഇതിക്കിരിയും ആരംഭകല്ലതിൽ ഇതിൻ പൊത്രദർശനയുടെ നോയാട്ട് ഹെക്കിയാവൻ റട്ടട്ടമ പെണ്ണ അവസ്ഥാവ ലബാദിന തമായി നെത്തെഫെം ആൽഫ സ്റ്റുഡിയോ അപ്പേ ടീം മേക്ക് മേവേന കൊടാത് സൂദാണമെന്നി BMICH പരിശ്രയെ ഒയാ വെണുവേൻ വെടേ ആരംഭ വെണ്ണി വിസി പസ് വെനിത ഉദയ നമയട പൊത് പ്രദർശന ആരംഭ വെണവാ തെക്കമായി. ദെങ് ആൽഫ സ്റ്റുഡിയോ കിയല കിയാന്നെ ലങ്കാവ് പുറാമ ഇന്ന് കട്ടിയ ബഹുമ ആദരിൻ വെളുതകാത്ത റേഡിയോ വെടസട്ടഹനക് ഇതിൻ ഏകാത്തേക്ക് എക്കത്തു വെണ്ണ ലങ്കാവട്ടും ജാത്യാന്തരേട്ട് ഒയാകെ ഹക്കിയാവൻ പെണ്ണന്ന് പുഞ്ചിതുവല പുതാലട അവസ്ഥാവ തീയണം. ഈ വകേമ തമായി എലവൽ സിവല കറല ഇന്ന് നങ്കില മല്ലിലട്ട് ഒകല്ലങ്ക ഇസ്സറഹട്ട് ജൊബ്ബിക വിധിയട്ട് തോറകാന്ന ഹിതാകിനിന്ന മുഖത്ത് മീഡിയ വേത്തർ ഇന്ന് ഹിതാകിനിന്നോ ഒന്നോയാകെ ഹക്കിയാവണ്ണേക്ക് നെത്തെഫെം അപ്പേ ടീം കത്തേക്ക് എക്കത്തു വെണ്ണ ചാൻസ് എക്കത്ത് അപ്പി തന്നെ ബലാപുരത്തു എങ്ങിന്നവാ ഏക ഹന്ത കൊളംബ ജാത്യാന്തര പൊത് പ്രദർശനയായിട്ട് അവില്ല നെത്തെഫെം അപ്പേ കൊട്ടിയട എന്നാമത്തൊക്കെ കറാറേ. വിസി ഹത്വേണി വത്താവട കൊളംബ ജാത്യാന്തര പൊത് പ്രദർശനയെ മിവർ സംവിധാനയ കറാന്നേ ശ്രീലങ്ക പൊത് പ്രകാശകീൻഗെ സംഗമയ. ഈ വകേമ തമായി DLB വാസി ലൊതറയ്യ കറകണ്ണ കിലോയാട്ട മതക്കരണോ വെടിസട്ടാണ് പട്ടങ്കാന്ന കൊടുമ സംവർദ്ധന ലൊതറായി മണ്ഡലയ വെടി ജയഗ്രാഹകയാൻ പിരിസാക് ബിഹിക്കറണേക്ക് അറമുണു കെറ ഗെന.